0: സായിസീലാറ്റ് സായിക്സമിൻ്റെ തമാങ്ങ കാഷണങ്മിൻ മണിലിട്ടാണ് പിവല്ലേലറിയുടെക്കങ്ങ റെസലൂട്ട് പേമിൻ സലുമി മണ്ണ പിവല്ലേലറിട്ടില്ലുകുട്ട് സാനി ആപ്റ്റിഗു
1: ഇപ്പൊ nok takara oksune. Patak pante jelitiagani. Nannua sakau ngita uruga. Tan nannua sakta asura misa ama. Ningi uru akitunga. E tema linga yukuru yuk okasik sakau nega ama.
2: E sarome ko yanna mi laru takwa tu sakau minatiaktut. Au yau yome omer jaktau se makatak tu aruge visi.
1: Oh yeah.
0: So big is art, there would be a little resolute payment. Salumi manek, oyen namik,